0: തുടർന്ന് ദേഹത്തിൽ അണയാതെ പഠിപ്പിച്ചു.
1: ദൈവം
0: അന്ന് ജീവകീതത്തെ പാടി